0: സാഗർദം ശാസ്ത്രം ജാഗർദം ജാരേ സാഗർദം ശാസ്ത്രം ജാഗർദം ജാരേ ശസ്ത്ര ഇക്ക് ദൂജെ ഉത്തേ ചാടദേ നേ ഇക്ക് ദൂജെ ഉത്തേ വാർ കർദേ ജോധേ
1: സാഗർദം ശാസ്ത്രം ജാഗർദം ജാരേ ആ ആ സാഗർദം ശാസ്ത്രം ജാഗർദം ജാരേ ബാഗർദം തീരം ദാഗർദം ജകാരേ ബാഗർദം തീരം ദാഗർദം ജകാരേ നാഗർദം നഗാരേ ബാഗർദം ബാജേ ബാജേ നാഗർദം നഗാരേ.